ആളെല്ലാം തൂതി പാടിരുവേൻ. വല്ലവരെ നല്ലവരെ, യേസു എനക്ക് എന്നും നല്ലവരായിരിക്കാർ. ഇന്നും ഇന്നൊരു പാട്ട് അധികമാ പാടുവേൻ. നൽ നൽ നന്ദി സ്തുതിയാണ്.

എന്നാളും നടത്തിടുവേ, ഇനിമേലും താങ്കും കരമും ഉടയതെ എന്തെന്തും കാത്തിടുമേ. ഇതുവരെ നടത്തിന ഗബിനെ സന്നേരെ എന്നാളും നടത്തിടുവേ, ഇനിമേലും താങ്കും കരമും ഉടയതെ എന്തെന്ത്